നടത്ത കൊരബോരു മഞ്ചി ബുദ്ധുലു ജ്ഞാനംബു മഞ്ചി നടത്ത ഇന്ത കന്നനും വേരെത്തി എരുക പരത്തു സാധു സദ്ഗുണഗണ്യുലൌ.